ദൈവാദീനം ജഗത്സർവം സത്യാദീനം തു ദേവതം തത് സത്യം ഉത്തമാദീനം തത് സത്യം